0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ഭക്തിഗാനമാലികയും കേൾക്കാം. വാർത്തകൾ

ലോകസമാധാനത്തിനായി പരിശുദ്ധാമ്മയുടെ സഹായമപേക്ഷിച്ച് ലിയോ 14-ാമൻ പാപ്പ ലോകത്ത് യുദ്ധങ്ങളും അക്രമങ്ങളും അവസാനിക്കുവാനും സമാധാനത്തിന്റെ പാതയിൽ മാനവികത മുന്നോട്ടു പോകാനും വേണ്ടി മെയ് 30 ശനിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് ഇന്ത്യയിൽ വൈകിട്ട് 10:30 വത്തിക്കാൻ ഗാർഡനിലുള്ള ലൂർദ് മാതാവിന്റെ ഗ്രോട്ടോയിൽ പാപ്പ ജപമാല പ്രാർത്ഥന നയിക്കുമെന്ന് പരിശുദ്ധ സിംഹാസനം അറിയിച്ചു. പരിശുദ്ധാമ്മയുടെ വണക്കമാസ സമാപനത്തോടനുബന്ധിച്ചാണ് സമാധാനത്തിനു വേണ്ടിയുള്ള ഈ പ്രത്യേക പ്രാർത്ഥനായജ്ഞം നടക്കുന്നത്. സുവിശേഷവത്കരണത്തിനായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററി ഒരുക്കിയിരിക്കുന്ന ഈ പ്രാർത്ഥനായജ്ഞത്തിൽ ചേരാൻ ലോകമെമ്പാടുമുള്ള വിശ്വാസികളോടും വത്തിക്കാൻ ആഹ്വാനം ചെയ്തു. ഈ പ്രാർത്ഥനയുടെ തത്സമയ സംപ്രേക്ഷണം വത്തിക്കാൻ യൂട്യൂബ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിലും ലഭ്യമായിരിക്കും. ലിയോ 14-ാമൻ പാപ്പ വടക്കൻ ഇറ്റലിയിലുള്ള സ്വതന്ത്ര രാജ്യമായ സാൻ മരീനോ സന്ദർശിക്കും. ഇറ്റലിയിലെ റിമിനിയിൽ 22 ഓഗസ്റ്റിന് നടക്കുന്ന 47-ാമത് ജനതകൾക്കിടയിലെ സൌഹാർദ്ദത്തിനു വേണ്ടിയുള്ള സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി പോകുന്ന അവസരത്തിലായിരിക്കും മാർപ്പാപ്പ സാൻ മരീനോ സന്ദർശിക്കുക. രാജ്യത്തിന്റെ മുൻരാഷ്ട്രത്തലവന്മാരായ മത്തയോ റോസി, ലൊറെൻസോ ബൂഗ്ലി എന്നിവർ നൽകിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ടാണ് പാപ്പ ഈ സന്ദർശനം നടത്തുക. മെയ് 28 വ്യാഴാഴ്ച പുറത്തുവിട്ട ഒരു പ്രസ്താവനയിലൂടെ വത്തിക്കാനിലെ പൊന്തിഫിക്കൽ ഭവനത്തിന്റെ പ്രീഫെക്ട് ആർച്ച് ബിഷപ്പ് പേറ്റാർ രാജിച്ചാണ് പാപ്പായുടെ യാത്രാവിവരങ്ങൾ ലഭ്യമാക്കിയത്. ശനിയാഴ്ച രാവിലെ സാൻ മരീനോയിലെത്തുന്ന പാപ്പ ഉച്ചയോടെ റിമിനി നഗരത്തിലേക്ക് യാത്ര തിരിക്കുമെന്നും വത്തിക്കാൻ വ്യക്തമാക്കി. കൽദായ സഭയുടേതുൾപ്പെടെയുള്ള സഭാപാരമ്പര്യങ്ങളോട് വിശ്വസ്തത പാലിച്ചുകൊണ്ട് അജപാലന ശുശ്രൂഷ നടത്താൻ കൽദായ സഭയുടെ പുതിയ അധ്യക്ഷൻ പാത്രിയാർക്കീസ് പോളിസ് 3-ാമൻ നോനായെ ആഹ്വാനം ചെയ്ത് കർദിനാൾ ഗുജറോത്തി. സംഘർഷങ്ങളും യുദ്ധങ്ങളും മൂലം ബുദ്ധിമുട്ടുകളനുഭവിക്കുന്ന മധ്യപൂർവദേശത്തും വിദേശ രാജ്യങ്ങളിലുമായി വ്യാപിച്ചുകിടക്കുന്ന കൽദായ സഭയുടെ അധ്യക്ഷനായി റോമിൽ വച്ചു തിരഞ്ഞെടുക്കപ്പെട്ട പാത്രിയാർക്കീസിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ സംബന്ധിക്കവെയാണ് പൌരസ്ത്യസഭകൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററി അധ്യക്ഷൻ ക്ലൗദിയോ ഗുജറോത്തി ഇത്തരമൊരു ആഹ്വാനം നടത്തിയത്. ഇറാഖിലെ ബാഗ്ദാദിൽ വിശുദ്ധ യൗസേപ്പിതാവിന്റെ നാമധേയത്തിലുള്ള കത്തീഡ്രൽ ദേവാലയത്തിൽ മെയ് 29 വെള്ളിയാഴ്ച രാവിലെ 9:30 സ്ഥാനാരോഹണ ചടങ്ങുകൾ. കൽദായ സഭയുടെ സുവിശേഷ പ്രഘോഷണ നിയോഗം ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധ സിംഹാസനത്തിന്റെ സഹായവും സഹകരണവും കർദിനാൾ ഗുജറോത്തി വാഗ്ദാനം ചെയ്തു. കൽദായ സഭയിലേതുൾപ്പെടെയുള്ള വിശ്വാസികൾ വിശുദ്ധിയുടെ ഒരു മാതൃകയാണ് പുതിയ പാത്രിയാർക്കീസിൽ പ്രതീക്ഷിക്കുന്നതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ലെബനനിലെ ഇസ്രായേൽ ആക്രമണത്തിൽ ആശങ്കയറിയിച്ച് ഐക്യരാഷ്ട്രസഭ. അമേരിക്കയും ഇറാനും തമ്മിലും റഷ്യയും ഉക്രൈനും തമ്മിലുമുള്ള സംഘർഷങ്ങൾ രൂക്ഷമായി തുടരുന്നതിനിടെ ലെബനനു നേരെ ഇസ്രായേൽ നടത്തിവരുന്ന ആക്രമണങ്ങൾ കൂടുതൽ തീവ്രമായി വരികയാണെന്ന് ഐക്യരാഷ്ട്രസഭ ആരോപിച്ചു. കഴിഞ്ഞ മാർച്ച് 2 മുതൽ നാളിതുവരെ 3,324 പേരാണ് ലെബനനിൽ കൊല്ലപ്പെട്ടതെന്നും ആക്രമണങ്ങളിൽ പരിക്കേറ്റവരുടെ എണ്ണം 10,000 കഴിഞ്ഞുവെന്നും സംഘടന അറിയിച്ചു. മെയ് 15 ഇരുകക്ഷികളും വെടിനിർത്തൽ പ്രഖ്യാപിച്ചുവെങ്കിലും ഇസ്രായേൽ ലെബനനിലെ ബെയ്റൂട്ടിന് തെക്കുഭാഗത്തുൾപ്പെടെ വിവിധയിടങ്ങളിൽ ആക്രമണം തുടരുകയാണെന്ന് UN റിപ്പോർട്ട് ചെയ്തു. ഏബോള രോഗബാധ ഭീഷണിയിൽ കഴിയുന്ന കോംഗോ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിലെ ജനത്തിന് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ അടിയന്തര സഹായമെത്തിയതായി ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യുണിസെഫ്. മെയ് 29 വെള്ളിയാഴ്ച പുറത്തുവിട്ട ഒരു പത്രക്കുറിപ്പിലൂടെയാണ് രാജ്യത്ത് ഈ സഹായമെത്തിയതിനെക്കുറിച്ച് സംഘടന വ്യക്തമാക്കിയത്. മെയ് 26 ചൊവ്വാഴ്ച വരെയുള്ള കണക്കുകൾ പ്രകാരം കോംഗോയിൽ മാത്രം 17 പേർ ഏബോള ബാധിച്ച് മരണമടഞ്ഞതായും 121 പേർക്ക് രോഗം ബാധിച്ചതായും സ്ഥിരീകരിച്ചിട്ടുണ്ടെന്ന് യുണിസെഫ് തങ്ങളുടെ പത്രക്കുറിപ്പിൽ എഴുതി. അതേസമയം 1077 പേർക്ക് ഈ രോഗം ബാധിച്ചതായി സംശയിക്കപ്പെടുന്നുവെന്നും ശിശുക്ഷേമനിധി അറിയിച്ചു. കോംഗോയിൽ ഏബോള പടരുന്നത് തടയാനായി തങ്ങൾ പരിശ്രമിച്ചു വരികയാണെന്നും എന്നാൽ ഇപ്പോഴും സ്ഥിതിഗതികൾ ആശങ്കാജനകമാണെന്നും രാജ്യത്തേക്കുള്ള യുണിസെഫ് പ്രതിനിധി ജോൺ അക്ബോർ പ്രസ്താവിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഭക്തിഗാനമാലിക

വിൽസൺ ജെ പെരിന്തൽമണ്ണ രചനയും സംഗീതവും നിർവഹിച്ച ഒരു മരിയൻ ഭക്തിഗാനമാണ് ഇന്നത്തെ ഭക്തിഗാനമാലികയിൽ ആദ്യം ആലാപനം. മരിയ കോലാടി

പ്രീമ റെജി എഴുതി, ഫാദർ മാത്യൂസ് പയ്യപ്പള്ളി MCBS സംഗീതം പകർന്ന ഒരു മരിയൻ ഭക്തിഗാനമാണ് അടുത്തത്. ആലാപനം രൂപാരേവതി.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ഭക്തിഗാനമാലികയും കേൾക്കാം. വാർത്തകൾ. ലോകസമാധാനത്തിനായി പരിശുദ്ധാമ്മയുടെ സഹായമപേക്ഷിച്ച് ലിയോ 14-ാമൻ പാപ്പ. ലോകത്ത് യുദ്ധങ്ങളും അക്രമങ്ങളും അവസാനിക്കുവാനും സമാധാനത്തിന്റെ പാതയിൽ മാനവികത മുന്നോട്ടു പോകാനും വേണ്ടി 30 ശനിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് ഇന്ത്യയിൽ 10:30 വത്തിക്കാൻ ഗാർഡനിലുള്ള ലൂർദുമാതാവിന്റെ ഗ്രോട്ടോയിൽ പാപ്പ ജപമാല പ്രാർത്ഥന നയിക്കുമെന്ന് പരിശുദ്ധ സിംഹാസനം അറിയിച്ചു. പരിശുദ്ധാമ്മയുടെ വണക്കമാസ സമാപനത്തോടനുബന്ധിച്ചാണ് സമാധാനത്തിനു വേണ്ടിയുള്ള ഈ പ്രത്യേക പ്രാർത്ഥനായജ്ഞം നടക്കുന്നത്. സുവിശേഷവത്കരണത്തിനായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററി ഒരുക്കിയിരിക്കുന്ന ഈ പ്രാർത്ഥനായജ്ഞത്തിൽ ചേരാൻ ലോകമെമ്പാടുമുള്ള വിശ്വാസികളോടും വത്തിക്കാൻ ആഹ്വാനം ചെയ്തു. ഈ പ്രാർത്ഥനയുടെ തത്സമയ സംപ്രേക്ഷണം വത്തിക്കാൻ യൂട്യൂബ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിലും ലഭ്യമായിരിക്കും. ലിയോ 14-ാമൻ പാപ്പ വടക്കൻ ഇറ്റലിയിലുള്ള സ്വതന്ത്ര രാജ്യമായ സാൻ മരീനോ സന്ദർശിക്കും. ഇറ്റലിയിലെ റിമിനിയിൽ 22 ഓഗസ്റ്റിന് നടക്കുന്ന 47-ാമത് ജനതകൾക്കിടയിലെ സൗഹാർദ്ദത്തിനു വേണ്ടിയുള്ള സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി പോകുന്ന അവസരത്തിലായിരിക്കും മാർപ്പാപ്പ സാൻ മരീനോ സന്ദർശിക്കുക. രാജ്യത്തിന്റെ മുൻരാഷ്ട്രത്തലവന്മാരായ മത്തയോ റോസി, ലൊറെൻസോ ബൂഗ്ലി എന്നിവർ നൽകിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ടാണ് പാപ്പ ഈ സന്ദർശനം നടത്തുക. 28 വ്യാഴാഴ്ച പുറത്തുവിട്ട ഒരു പ്രസ്താവനയിലൂടെ വത്തിക്കാനിലെ പൊന്തിഫിക്കൽ ഭവനത്തിന്റെ പ്രീഫെക്ട് ആർച്ച് ബിഷപ്പ് പീറ്റർ രാജിച്ചാണ് പാപ്പായുടെ യാത്രാവിവരങ്ങൾ ലഭ്യമാക്കിയത്. ശനിയാഴ്ച രാവിലെ സാൻ മരീനോയിലെത്തുന്ന പാപ്പ ഉച്ചയോടെ റിമിനി നഗരത്തിലേക്ക് യാത്ര തിരിക്കുമെന്നും വത്തിക്കാൻ വ്യക്തമാക്കി. കൽദായ സഭയുടേതുൾപ്പെടെയുള്ള സഭാപാരമ്പര്യങ്ങളോട് വിശ്വസ്തത പാലിച്ചുകൊണ്ട് അജപാലന ശുശ്രൂഷ നടത്താൻ കൽദായ സഭയുടെ പുതിയ അധ്യക്ഷൻ പാത്രിയാർക്കീസ് പോളിസ് 3-ാമൻ നോനായെ ആഹ്വാനം ചെയ്ത് കർദിനാൾ ഗുജറോത്തി. സംഘർഷങ്ങളും യുദ്ധങ്ങളും മൂലം ബുദ്ധിമുട്ടുകളനുഭവിക്കുന്ന മധ്യപൂർവദേശത്തും വിദേശരാജ്യങ്ങളിലുമായി വ്യാപിച്ചുകിടക്കുന്ന കൽദായ സഭയുടെ അധ്യക്ഷനായി റോമിൽ വെച്ചു തിരഞ്ഞെടുക്കപ്പെട്ട പാത്രിയാർക്കീസിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ സംബന്ധിക്കവെയാണ് പൌരസ്ത്യസഭകൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററി അധ്യക്ഷൻ ക്ലൗദിയോ ഗുജറോത്തി ഇത്തരമൊരു ആഹ്വാനം നടത്തിയത്. ഇറാഖിലെ ബാഗ്ദാദിൽ വിശുദ്ധ യൗസേപിതാവിന്റെ നാമധേയത്തിലുള്ള കത്തീഡ്രൽ ദേവാലയത്തിൽ 29 വെള്ളിയാഴ്ച രാവിലെ 9:30 സ്ഥാനാരോഹണ ചടങ്ങുകൾ. കൽദായ സഭയുടെ സുവിശേഷ പ്രഘോഷണ നിയോഗം ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധ സിംഹാസനത്തിന്റെ സഹായവും സഹകരണവും കർദിനാൾ ഗുജറോത്തി വാഗ്ദാനം ചെയ്തു. കൽദായ സഭയിലേതുൾപ്പെടെയുള്ള വിശ്വാസികൾ വിശുദ്ധിയുടെ ഒരു മാതൃകയാണ് പുതിയ പാത്രിയാർക്കീസിൽ പ്രതീക്ഷിക്കുന്നതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ലെബനനിലെ ഇസ്രായേൽ ആക്രമണത്തിൽ ആശങ്കയറിയിച്ച് ഐക്യരാഷ്ട്രസഭ. അമേരിക്കയും ഇറാനും തമ്മിലും റഷ്യയും ഉക്രൈനും തമ്മിലുമുള്ള സംഘർഷങ്ങൾ രൂക്ഷമായി തുടരുന്നതിനിടെ ലെബനനു നേരെ ഇസ്രായേൽ നടത്തിവരുന്ന ആക്രമണങ്ങൾ കൂടുതൽ തീവ്രമായി വരികയാണെന്ന് ഐക്യരാഷ്ട്രസഭ ആരോപിച്ചു. കഴിഞ്ഞ 2 മാർച്ച് മുതൽ നാളിതുവരെ 3,324 പേരാണ് ലെബനനിൽ കൊല്ലപ്പെട്ടതെന്നും ആക്രമണങ്ങളിൽ പരിക്കേറ്റവരുടെ എണ്ണം 10,000 കഴിഞ്ഞുവെന്നും സംഘടന അറിയിച്ചു. 15 ഇരുകക്ഷികളും വെടിനിർത്തൽ പ്രഖ്യാപിച്ചുവെങ്കിലും ഇസ്രായേൽ ലെബനനിലെ ബെയ്റൂട്ടിന് തെക്കുഭാഗത്തുൾപ്പെടെ വിവിധയിടങ്ങളിൽ ആക്രമണം തുടരുകയാണെന്ന് UN റിപ്പോർട്ട് ചെയ്തു. ഏബോള രോഗബാധ ഭീഷണിയിൽ കഴിയുന്ന കോംഗോ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിലെ ജനത്തിന് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ

പ്രീമ റെജി എഴുതി, ഫാദർ മാത്യൂസ് പയ്യപ്പള്ളി MCBS സംഗീതം പകർന്ന ഒരു മരിയൻ ഭക്തിഗാനമാണ് അടുത്തത്. ആലാപനം രൂപാരേവതി.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് സുവിശേഷ പരിചിന്തനവും കേൾക്കാം. വാർത്തകൾ. തെറ്റായ മതേതര സാമൂഹ്യ ചിന്തയുടെ വളർച്ചയുടെ മുന്നിൽ ക്രൈസ്തവ വിശ്വാസത്തിന്റെ മറുപടിയും സഭയുടെ മിഷണറി നിയോഗത്തിന്റെ വളർച്ചയ്ക്കുള്ള സഹായവുമായി നിലകൊണ്ട ഒരു യാഥാർത്ഥ്യമാണ് കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനമെന്നും പ്രാർത്ഥനയിലൂടെയും ആരാധനയിലൂടെയും വചനധ്യാനത്തിലൂടെയും സഭാംഗങ്ങൾക്ക് വിശ്വാസ വളർച്ചയിൽ സഹായകമായി നിൽക്കാൻ കൂടിയുള്ളതാണ് അതിന്റെ വിളിയെന്നും ലിയോ പതിനാലാമൻ പാപ്പ വിവിധ കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനങ്ങളെ ക്രോഡീകരിച്ച് ഐക്യവും മെച്ചപ്പെട്ട ശുശ്രൂഷയും ഉറപ്പാക്കാൻ വേണ്ടി ഫ്രാൻസിസ് പാപ്പയുടെ താൽപര്യപ്രകാരം സ്ഥാപിക്കപ്പെട്ട കാരിസ് അന്താരാഷ്ട്ര നവീകരണ പ്രസ്ഥാനത്തിന് മെയ് 30 ശനിയാഴ്ച വത്തിക്കാനിൽ അനുവദിച്ച കൂടിക്കാഴ്ചയിൽ സംസാരിക്കവേ മുഴുവൻ സഭയുടെയും ഐക്യത്തിനും നന്മയ്ക്കുമായി പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ഉപയോഗിക്കേണ്ടതിന്റെ പ്രാധാന്യവും പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിച്ചു. കരിസ്മാറ്റിക് നവീകരണ യാഥാർത്ഥ്യത്തിന് പ്രധാനപ്പെട്ട ആധ്യാത്മിക അനുഭവങ്ങളുടെ കൂടി ഭാഗമായ ആത്മാവിലുള്ള ജ്ഞാനസ്നാനം, കൃതജ്ഞതാ പ്രാർത്ഥന, ദൈവവചനം, ഐക്യം, കാരുണ്യസ്നേഹം തുടങ്ങിയ വിഷയങ്ങളെ ലിയോ പതിനാലാമൻ പാപ്പ പ്രത്യേകം അനുസ്മരിച്ചു. സാങ്കേതിക വിപ്ലവം ജീവിക്കുന്ന ആധുനിക സമൂഹത്തിന് മുന്നിൽ യുവജന വിദ്യാഭ്യാസം ഏറെ വലിയ പ്രതിസന്ധികളാണ് ഉയർത്തുന്നതെന്നും എന്നാൽ അവയുടെ മുന്നിലും സഹകരണത്തിന്റെയും ഐക്യത്തിന്റെയും മൂല്യങ്ങൾ യുവജനങ്ങളിലേക്കെത്താൻ സാധിക്കണമെന്നും ലിയോ പതിനാലാമൻ പാപ്പ. പരിശുദ്ധ സിംഹാസനവും വിദ്യാഭ്യാസം, ശാസ്ത്രം, സംസ്കാരം തുടങ്ങിയ മേഖലകളിൽ സഹകരിക്കുന്നതിനു വേണ്ടിയുള്ള അമേരിക്കൻ സ്വതന്ത്ര രാജ്യങ്ങളുടെ സംഘടനയും ചേർന്ന് നടത്തിയ സമ്മേളനത്തിൽ സംബന്ധിച്ചവർക്ക് മെയ് 30 ശനിയാഴ്ച രാവിലെ വത്തിക്കാനിൽ കൂടിക്കാഴ്ച അനുവദിച്ച് സംസാരിക്കുകയായിരുന്നു പാപ്പ. വിദ്യാർത്ഥികളെയും വ്യക്തികളെയും ഒറ്റപ്പെട്ടവരായി വളർത്തുന്നതാകരുത് വിദ്യാഭ്യാസമെന്നും നെയ്തെടുക്കുന്ന ഒരു വസ്ത്രം പോലെ സമൂഹത്തിലെ ഇഴകളായി പരസ്പര ഐക്യത്തിൽ വളരാനും ചേർന്നു നിൽക്കാനും സഹായിക്കുന്നതാകണം അതെന്ന് പാപ്പ ഉദ്ബോധിപ്പിച്ചു. സംഘർഷങ്ങളും യുദ്ധങ്ങളും മറ്റ് പ്രതിസന്ധികളും മൂലം ഭിന്നിച്ചു നിൽക്കുന്ന ഇന്നത്തെ ലോകത്തിലും പൊതുസമൂഹത്തിലും സാമൂഹിക സഹകരണത്തിന്റെയും സമാധാനപൂർണമായ സഹവാസത്തിന്റെയും മൂല്യങ്ങൾ ജീവിക്കാൻ ആഹ്വാനവുമായി ലിയോ പതിനാലാമൻ പാപ്പ. മെയ് 30 ശനിയാഴ്ച ചെന്തേസിമൂസ് ആന്നൂസ് പ്രൊപ്പോന്തിഫിച്ചെ പ്രസ്ഥാനത്തിലെ അംഗങ്ങൾക്ക് വത്തിക്കാനിൽ കൂടിക്കാഴ്ച അനുവദിച്ച പാപ്പ സഭയുടെ സാമൂഹിക ഉദ്ബോധനങ്ങളുടെ പ്രാധാന്യം പ്രത്യേകം എടുത്തുപറഞ്ഞു. ആധുനിക സമൂഹങ്ങളും രാഷ്ട്രങ്ങളും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്കു മുന്നിൽ സഭയുടെ ഉദ്ബോധനങ്ങളനുസരിച്ചുള്ള ജീവിതം ഒരു മറുമരുന്നാണെന്നും സ്വാതന്ത്ര്യമെന്നത് സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കാനുള്ള അനുവാദമോ സാധ്യതയോ മാത്രമായി കരുതരുതെന്നും അതിന് സാമൂഹികമായ ഒരു മാനമുണ്ടെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. പരിശുദ്ധ പിതാവ് ലിയോ പതിനാലാമൻ പാപ്പയും കാനഡയുടെ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും തമ്മിൽ ടെലിഫോൺ സംഭാഷണം നടന്നതായി വത്തിക്കാൻ പ്രസ് ഓഫീസ് അറിയിച്ചു. മെയ് 29 വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞു നടന്ന ഈ സംഭാഷണത്തിൽ പാപ്പ അടുത്തിടെ പുറത്തിറക്കിയ മഞ്ഞിഫിക്ക ഉമാനിതാസ് എന്ന ആദ്യ ചാക്രിക ലേഖനം പ്രത്യേകം പരാമർശിക്കപ്പെട്ടുവെന്ന് ഇതു സംബന്ധിച്ച് പുറത്തുവിട്ട പത്രക്കുറിപ്പിൽ പ്രസ് ഓഫീസ് എഴുതി. നിർമ്മിത ബുദ്ധിയുടെ വളർച്ചയും അതിനു പിന്നിലുണ്ടാകേണ്ട ധാർമ്മികതയുടെ പ്രാധാന്യവും ജനതകൾക്കിടയിൽ നിലനിൽക്കേണ്ട സമാധാനത്തിനായുള്ള പരിശ്രമങ്ങളുടെ ആവശ്യവും മധ്യപൂർവ്വ ദേശങ്ങളിലെയും ഉക്രൈനിലെയും സംഘർഷങ്ങളും സംഭാഷണത്തിൽ ഇടം പിടിച്ചു. ദിനംപ്രതി 10-ലധികം കുട്ടികളാണ് ലെബനനിൽ നടന്നുവരുന്ന ആക്രമണങ്ങളുടെ ഇരകളാകുന്നതെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യുണിസെഫ്. ലഭ്യമായ വാർത്തകൾ പ്രകാരം രാജ്യത്ത് കഴിഞ്ഞ ഒരാഴ്ചയിൽ കൊല്ലപ്പെട്ടവരും പരിക്കേറ്റവരുമായ കുട്ടികളുടെ എണ്ണം 77 ഉയർന്നുവെന്ന് ശിശുക്ഷേമനിധി വ്യക്തമാക്കി. കുഞ്ഞുങ്ങൾ സംഘർഷങ്ങളുടെ ഇരകളാകരുതെന്നും എല്ലായ്പ്പോഴും അവർ സംരക്ഷിക്കപ്പെടണമെന്നും ആവശ്യപ്പെട്ട യുണിസെഫ് ശത്രുതകൾ അവസാനിക്കണമെന്നും തങ്ങളുടെ സന്ദേശത്തിൽ എഴുതി. കഴിഞ്ഞ മാർച്ച് മാസം മുതൽ നാളിതുവരെ ലെബനനിൽ 3,300 പരം ആളുകൾ കൊല്ലപ്പെട്ടുവെന്നും 10,000 പരം ആളുകൾക്ക് പരിക്കേറ്റുവെന്നും കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്രസഭ അറിയിച്ചിരുന്നു. സംഘർഷങ്ങൾക്ക് അറുതി വരുത്തുകയെന്ന ലക്ഷ്യത്തോടെ 15 ഇരു രാജ്യങ്ങളും വെടിനിറുത്തൽ പ്രഖ്യാപിച്ചിരുന്നു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. അടുത്തതായി സുവിശേഷ പരിചിന്തനം കേൾക്കാം. പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുനാളുമായി ബന്ധപ്പെട്ട വചനവിചിന്തനമാണ് ഇന്നത്തെ സുവിശേഷ പരിചിന്തനത്തിൽ നാം ശ്രവിക്കുന്നത്.
3: ഒരു ദൈവത്തിൽ 3 എന്ന് പറഞ്ഞുകൊണ്ടാണ് ത്രിത്വത്തിന്റെ അർത്ഥം വ്യാഖ്യാനിക്കപ്പെടുന്നത്. മനുഷ്യ മനസ്സിനെയും ബുദ്ധിയെയും കൂടുതൽ പ്രഹേളികയിലേക്ക് നയിക്കുന്ന, ചിന്തിക്കുന്തോറും ആന്തരിക സംഘർഷത്തിനും സംശയത്തിനും ഇടവരുത്തുന്ന ഒരു വലിയ യാഥാർത്ഥ്യത്തിന് മുന്നിലാണ് തിരുസഭ ഈ തിരുനാൾ ആഘോഷിക്കുന്നത്. ദൈവം അപരിമേയനാണെന്നും അവൻ്റെ വാസം ഭൂമിയിൽ നിന്ന് അകന്ന് മനുഷ്യരിൽ നിന്ന് വിദൂരത്തായി ആകാശങ്ങളിലാണെന്ന ദൈവ സങ്കല്പമാണ് പരിശുദ്ധ ത്രിത്വത്തിലൂടെ പൊളിച്ചെഴുതപ്പെടുന്നത്. ദൈവം ഒത്തിരി വിദൂരത്തല്ല, മറിച്ച് 3 നമുക്കിടയിൽ ദൈവം വസിക്കുന്നുവെന്ന തിരിച്ചറിവ് ഈ തിരുനാൾ പ്രദാനം ചെയ്യുന്നുണ്ട്. ദൈവത്തിലെ 3 ഒരുപക്ഷെ മനുഷ്യബുദ്ധിക്ക് ഗ്രഹിക്കാവുന്നതിനും അതീതമായ ഒരു ദൈവ യാഥാർത്ഥ്യമാണ്. എങ്ങനെയാണ് 3 സത്താപരമായി ദൈവമാകാൻ സാധിക്കുക എന്ന താത്വിക ചോദ്യങ്ങളിൽ ഉത്തരങ്ങളില്ല എന്നുള്ളതാണ് മനുഷ്യ വിവക്ഷ. കാരണം 3 വ്യക്തിത്വവും 3 വ്യത്യസ്തതയും എങ്ങനെയാണ് ഒരു യാഥാർത്ഥ്യത്തിൽ നിലനിൽക്കുന്നതെന്നും പാകപ്പെടുന്നതും മനുഷ്യ മനസ്സിന് അഗ്രാഹ്യമായ കാര്യം തന്നെയാണ് ത്രിത്വം എന്ന സത്യം മുന്നോട്ട് വയ്ക്കുന്നതും. പക്ഷേ ഈ തിരുനാളിൽ ഒരു വിശ്വാസി ത്രിത്വത്തിലേക്ക് നോക്കേണ്ടത് തൻ്റെ ബുദ്ധിക്ക് ഗ്രഹിക്കാവുന്ന ഒരു ദൈവ സത്യമായിട്ടല്ല, മറിച്ച് തനിക്ക് ഏൽപ്പിക്കപ്പെടുന്ന ബന്ധത്തിൻ്റെയും അനുപൂരണത്തിൻ്റെയും യാഥാർത്ഥ്യമായിട്ട് സ്വന്തം ദൈവവിളിയായിട്ടാണ്. പരിശുദ്ധ ത്രിത്വം താത്വികമായി വിശകലനം ചെയ്യപ്പെടേണ്ടതും പഠിക്കേണ്ടതും ഗ്രഹിക്കേണ്ടതുമായ യാഥാർത്ഥ്യമല്ല, മറിച്ച് വിശ്വസിക്കപ്പെടേണ്ടതും ഉൾക്കൊള്ളേണ്ടതും ഒടുവിലായി അനുരൂപരാകേണ്ടതിൻ്റെ ദൈവ വിളിയാണത്. ത്രിത്വം മുന്നോട്ട് വയ്ക്കുന്ന പരസ്പര ബന്ധത്തിൻ്റെ അഭേദ്യമായ ആഴങ്ങൾ തിരിച്ചറിയുവാൻ, അതുപോലൊരു ബന്ധത്തിലേക്ക് ദൈവം നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നുണ്ടെന്നും ആ വിളിയിൽ ദൈവവുമായും മനുഷ്യരുമായും നമ്മൾ അനുരഞ്ജനപ്പെടേണ്ടവരാണെന്നും സഹവർത്തിത്വത്തിൻ്റെ വഴികളിലൂടെ നടക്കേണ്ടവരാണെന്നുള്ള ബോധം രൂപപ്പെടുമ്പോൾ നമുക്ക് മുമ്പിൽ ദൈവം ദൈവ വിളിയായി മാറുകയാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് ലോകത്തെ സൃഷ്ടിച്ചത് മുതൽ പുത്രനിലൂടെ രക്ഷാകരകർമ്മം പൂർത്തിയാക്കുകയും പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് തിരുസഭയുടെ ക്രിസ്തു അനുയാത്രയിൽ സഹയാത്രികനായി കൂടെ നടക്കുന്ന ദൈവം ത്രിത്വത്തിൻ്റെ മനോഹരമായ വെളിപാടാണ്. പിതാവിൻ്റെ സ്നേഹത്തിൽ കരുണയിൽ ലോകം സൃഷ്ടിക്കപ്പെടുകയും പുത്രൻ്റെ അനുസരണം നിറഞ്ഞ ബലിയിൽ ലോകം രക്ഷിക്കപ്പെടുകയും പരിശുദ്ധാത്മാവിൻ്റെ കൃപകളിൽ ലോകം വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മുടെ വഴികളിലെ സഹയാത്രികനായി ത്രിത്വം മാറുകയാണ്. ദൈവസാന്നിധ്യം വിളിച്ചോതുന്ന, ദൈവരക്ഷ പ്രഖ്യാപിക്കുന്ന, ദൈവത്തിൻ്റെ കരുണ ഉറപ്പാക്കുന്ന പരിശുദ്ധ ത്രിത്വമാണ് നമുക്ക് മുന്നിലെ വഴികാട്ടി. ക്രിസ്തീയ സഭ സമൂഹമായും വ്യക്തികളായും വളരേണ്ടത് ഈ പരസ്പര ബന്ധത്തിലേക്കും സഹവർത്തിത്വത്തിൻ്റെ ജീവിതത്തിലേക്കുമാണ്. അല്ലാത്ത പക്ഷം വിഭജനത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും അതിർവരമ്പുകൾ നിർമ്മിക്കുകയും പരസ്പര ബന്ധത്തിൻ്റെ ഭംഗി കളഞ്ഞ് മനുഷ്യർ ഒറ്റപ്പെട്ട തുരുത്തായി മാറുകയും ആ തുരുത്തുകളിൽ വെറുപ്പിൻ്റെ നിഴലിൽ ജീവിക്കുകയും ചെയ്യും. ഇന്ന് ലോകം ആ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. വിഭജനത്തിൻ്റെയും വിഭാഗീയതയുടെയും അതിർവരമ്പുകൾ നിർമ്മിച്ചുകൊണ്ടും ഞങ്ങളും നിങ്ങളും എന്ന പ്രതിസന്ധി സൃഷ്ടിച്ച് വ്യത്യസ്തതകളെ ഭയമായും ഭീഷണിയായും കരുതി ലോകം മുന്നേറാൻ ശ്രമിക്കുമ്പോൾ അറിയണം, ക്രിസ്തുശിഷ്യരായ നമ്മൾ പരിശുദ്ധ ദൈവത്തിൽ നിന്ന് വളരെ അകലെയാണ് എന്ന സത്യം. വിഭാഗീയതയുടെ ഒരു വലിയ സംസ്കാരം നമ്മുടെ ഇടയിൽ രൂപപ്പെടുന്നുണ്ട്. നിർഭാഗ്യവശാൽ വിഭാഗീയത മതങ്ങൾക്കുള്ളിലേക്കും പ്രവേശിക്കുന്നു എന്നതാണ്. വേർതിരിവുകളും അതിർത്തികളും വ്യത്യാസങ്ങളും പെരുപ്പിച്ച് കാണിച്ച് സഹവർത്തിത്വത്തിൻ്റെയും ഐക്യത്തിൻ്റെയും നന്മയുടെയും പാഠങ്ങൾ നമ്മൾ സാവധാനം മറന്നു പോവുകയാണ്. അവിടങ്ങളിലൊക്കെ ഓർക്കണം, പരിശുദ്ധ ത്രിത്വത്തിന് അതിൻ്റെ അരൂപിക്കെതിരെ നമ്മൾ ഒരു ജീവിത ശൈലി രൂപപ്പെടുത്തുന്നുണ്ടെന്ന്. രണ്ടാമതായി, ഒരുമയുടെ ആരോഗ്യപരമായ ഒരു സംവാദത്തിൻ്റെ തുറവി കൂടി പരിശുദ്ധ ത്രിത്വം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഏക മനസ്സോടെ മനുഷ്യരുടെ രക്ഷാകര കർമ്മം നടത്തുമ്പോൾ അവർ തമ്മിലുള്ള ഐക്യം ഒരുമയുടെ സംഭാഷണമായി നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. ഈയൊരു ആരോഗ്യപരമായ സംവാദം, സംഭാഷണങ്ങൾ, തുറവിയോടുകൂടെയുള്ള നിലനിൽപ്പ് ഈ ലോകത്തിന് ആവശ്യമാണെന്ന് നമ്മൾ അറിയണം. മനസ്സിലാക്കാനും മനസ്സിലാക്കപ്പെടാനും കഴിയാതെ പോകുന്നിടങ്ങളിലാണ് കലഹങ്ങളും ലഹളകളും വിലാപങ്ങളും പല്ലുകടിയും രൂപപ്പെടുന്നത്. അതൊരു കുടുംബത്തിലായാലും ഇടവക സമൂഹ രൂപതകളിലായാലും ഒടുവിലായി രാജ്യങ്ങൾ തമ്മിലും പരസ്പരം തുറവിയോടുകൂടെ സംഭാഷണം ആരംഭിക്കാൻ കഴിയാത്ത, നമ്മളറിയാത്ത ഒരു ശത്രുത നമ്മളിൽ വളർത്തിക്കൊണ്ടുവരുന്നുണ്ട്. അത് വെറുപ്പിൻ്റെ വിത്തുകൾ പാകിക്കൊണ്ട് ഒരുപക്ഷെ ലോകത്തിൻ്റെ തന്നെ നാശത്തിലേക്ക്, തിന്മയിലേക്ക് ചെന്നെത്തിച്ചേക്കാം. വലിപ്പച്ചെറുപ്പമില്ലാതെ മൂന്ന് പേരും ഒരേ സത്തയിൽ ഐക്യത്തിൽ നിലനിന്നു എന്ന പാഠം ത്രിത്വം നമുക്ക് പറഞ്ഞു തരട്ടെ. ഒടുവിലായി, സ്നേഹത്തിൻ്റെ വലിയൊരു കണ്ണാടിയാണ് പരിശുദ്ധ ത്രിത്വം. പരസ്പര സ്നേഹത്തിലൂടെ സത്താപരമായി ദൈവമായി നിലനിൽക്കുന്ന സവിശേഷമായ ഒരു ദൈവസത്യം ആ പരിശുദ്ധമായ സ്നേഹത്തിലാണ്. പിതാവിൻ്റെ സൃഷ്ടികർമ്മവും പുത്രൻ്റെ കുരിശിലെ ബലിയും പരിശുദ്ധാത്മാവിൻ്റെ കൃപകളും ഒരൊറ്റ യാഥാർത്ഥ്യമായി രക്ഷയായി പരിണമിക്കുന്നത്. കറയില്ലാത്ത, കളങ്കമില്ലാത്ത ആ സ്നേഹം നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കാവുന്ന പാഠമാണ്. കാരണം ആ സ്നേഹത്തിൻ്റെ കുറവിലാണ് നമ്മളൊക്കെ വെറുപ്പ് മൂടിയ മനുഷ്യരായി മാറുന്നത്. പരസ്പരം സ്നേഹിക്കാൻ കർത്താവ് ആവശ്യപ്പെടുമ്പോൾ ആ സ്നേഹത്തിലേക്ക് ഇറങ്ങാൻ കഴിയാതെ പോകുന്ന സംഘർഷങ്ങളാണ് നമ്മുടെ ജീവിതത്തെ പലപ്പോഴും വിഷമിപ്പിക്കുന്നതും തകർക്കുന്നതും. ത്രിത്വം നമുക്ക് മുന്നിൽ സ്നേഹത്തിൻ്റെ ഒരു വലിയ കണ്ണാടിയാണ്. നമ്മൾ ഓരോരുത്തരെയും അതിലേക്ക് നോക്കിയിട്ടാണ് എന്തുമാത്രം ആഴത്തിൽ എന്നിൽ സ്നേഹം വളർന്നിട്ടുണ്ട് എന്ന് തിരിച്ചറിയുന്നത്. എന്തുമാത്രം എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ട്. പൊറുക്കാനും ചേർത്ത് പിടിക്കാനും ഒരുമയോടുകൂടി മുന്നോട്ട് നടക്കാനും കഴിയുന്നുണ്ട് എന്ന് നമ്മളെ തന്നെ പരിശോധിക്കുന്ന ഒരു വലിയ സ്നേഹ കണ്ണാടി. അവസാനിപ്പിക്കുകയാണ്, ത്രിത്വം പഠിച്ചെടുക്കേണ്ട വലിയ സമസ്യയല്ല, മറിച്ച് ത്രിത്വം നമ്മളിൽ വിരിയേണ്ട വലിയൊരു പുണ്യമാണ്. നമുക്ക് മുന്നിലെ മൂന്നാളുകളായി ദൈവമായി അവതരിച്ചവനിലേക്ക് നമ്മളെ തന്നെ ചേർത്ത് നിർത്തുവാനും ആ സ്നേഹത്തിൽ സ്നാനപ്പെട്ടുകൊണ്ട് പ്രവേശിച്ച് മറ്റുള്ളവരെ സ്നേഹിക്കുവാനും പൊറുക്കുവാനും അനുരഞ്ജനപ്പെടുവാനും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാളുകൾ ആഘോഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ഓർക്കുക, എവിടെ വിഭാഗീയതയുണ്ടോ, വെറുപ്പുണ്ടോ, നിസ്സംഗതയുണ്ടോ, അവിടങ്ങളിലൊക്കെ ഒരുപക്ഷെ ദൈവം നമ്മളിൽ നിന്ന് ഒത്തിരി അകലെയായിരിക്കും. ഒരുമയിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ മക്കളായി മാറുന്നത് നമ്മളും ഒരുമയിലൂടെ നടക്കാൻ സാധിക്കുമ്പോൾ മാത്രമാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.
2: പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുനാളിനെ ആധാരമാക്കി മേഴ്സിദാരിയൻ സന്യാസ സഭാംഗമായ റവറൻ ഫാദർ പീറ്റർ രാജീഷ് പങ്കുവച്ച വചന വിചിന്തനമാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. ഫാദർ മൈക്കിൾ പുന്നയ്ക്കൽ OCD എഴുതി, സെബി തുരുത്തിപ്പുറം സംഗീതം പകർന്ന ഒരു ഗാനമാണ് അടുത്തത്. സെബി, സൗമി സെബി എന്നിവർ ചേർന്നാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് സുവിശേഷ പരിചിന്തനവും കേൾക്കാം. വാർത്തകൾ. തെറ്റായ മതേതര സാമൂഹ്യ ചിന്തയുടെ വളർച്ചയുടെ മുന്നിൽ ക്രൈസ്തവ വിശ്വാസത്തിന്റെ മറുപടിയും സഭയുടെ മിഷണറി നിയോഗത്തിന്റെ വളർച്ചയ്ക്കുള്ള സഹായവുമായി നിലകൊണ്ട ഒരു യാഥാർത്ഥ്യമാണ് കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനമെന്നും പ്രാർത്ഥനയിലൂടെയും ആരാധനയിലൂടെയും വചനധ്യാനത്തിലൂടെയും സഭാംഗങ്ങൾക്ക് വിശ്വാസ വളർച്ചയിൽ സഹായകമായി നിൽക്കാൻ കൂടിയുള്ളതാണ് അതിന്റെ വിളിയെന്നും ലിയോ പതിനാലാമൻ പാപ്പ വിവിധ കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനങ്ങളെ ക്രോഡീകരിച്ച് ഐക്യവും മെച്ചപ്പെട്ട ശുശ്രൂഷയും ഉറപ്പാക്കാൻ വേണ്ടി ഫ്രാൻസിസ് പാപ്പയുടെ താൽപര്യപ്രകാരം സ്ഥാപിക്കപ്പെട്ട കാരിസ് അന്താരാഷ്ട്ര നവീകരണ പ്രസ്ഥാനത്തിന് മെയ് 30 ശനിയാഴ്ച വത്തിക്കാനിൽ അനുവദിച്ച കൂടിക്കാഴ്ചയിൽ സംസാരിക്കവെ മുഴുവൻ സഭയുടെയും ഐക്യത്തിനും നന്മയ്ക്കുമായി പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ഉപയോഗിക്കേണ്ടതിന്റെ പ്രാധാന്യവും പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിച്ചു. കരിസ്മാറ്റിക് നവീകരണ യാഥാർത്ഥ്യത്തിന് പ്രധാനപ്പെട്ട ആധ്യാത്മിക അനുഭവങ്ങളുടെ കൂടി ഭാഗമായ ആത്മാവിലുള്ള ജ്ഞാനസ്നാനം, കൃതജ്ഞതാ പ്രാർത്ഥന, ദൈവവചനം, ഐക്യം, കാരുണ്യസ്നേഹം തുടങ്ങിയ വിഷയങ്ങളെ ലിയോ പതിനാലാമൻ പാപ്പ പ്രത്യേകം അനുസ്മരിച്ചു. സാങ്കേതിക വിപ്ലവം ജീവിക്കുന്ന ആധുനിക സമൂഹത്തിന് മുന്നിൽ യുവജന വിദ്യാഭ്യാസം ഏറെ വലിയ പ്രതിസന്ധികളാണ് ഉയർത്തുന്നതെന്നും എന്നാൽ അവയുടെ മുന്നിലും സഹകരണത്തിന്റെയും ഐക്യത്തിന്റെയും മൂല്യങ്ങൾ യുവജനങ്ങളിലേക്കെത്താൻ സാധിക്കണമെന്നും ലിയോ പതിനാലാമൻ പാപ്പ. പരിശുദ്ധ സിംഹാസനവും വിദ്യാഭ്യാസം, ശാസ്ത്രം, സംസ്കാരം തുടങ്ങിയ മേഖലകളിൽ സഹകരിക്കുന്നതിനു വേണ്ടിയുള്ള അമേരിക്കൻ സ്വതന്ത്ര രാജ്യങ്ങളുടെ സംഘടനയും ചേർന്ന് നടത്തിയ സമ്മേളനത്തിൽ സംബന്ധിച്ചവർക്ക് മെയ് 30 ശനിയാഴ്ച രാവിലെ വത്തിക്കാനിൽ കൂടിക്കാഴ്ച അനുവദിച്ച് സംസാരിക്കുകയായിരുന്നു പാപ്പ. വിദ്യാർത്ഥികളെയും വ്യക്തികളെയും ഒറ്റപ്പെട്ടവരായി വളർത്തുന്നതാകരുത് വിദ്യാഭ്യാസമെന്നും നെയ്തെടുക്കുന്ന ഒരു വസ്ത്രം പോലെ സമൂഹത്തിലെ ഇഴകളായി പരസ്പര ഐക്യത്തിൽ വളരാനും ചേർന്നു നിൽക്കാനും സഹായിക്കുന്നതാകണം അതെന്ന് പാപ്പ ഉദ്ബോധിപ്പിച്ചു. സംഘർഷങ്ങളും യുദ്ധങ്ങളും മറ്റ് പ്രതിസന്ധികളും മൂലം ഭിന്നിച്ചു നിൽക്കുന്ന ഇന്നത്തെ ലോകത്തിലും പൊതുസമൂഹത്തിലും സാമൂഹിക സഹകരണത്തിന്റെയും സമാധാനപൂർണമായ സഹവാസത്തിന്റെയും മൂല്യങ്ങൾ ജീവിക്കാൻ ആഹ്വാനവുമായി ലിയോ പതിനാലാമൻ പാപ്പ. മെയ് 30 ശനിയാഴ്ച ചെന്തേസിമൂസ് ആന്നൂസ് പ്രൊപ്പോന്തിഫിച്ചെ പ്രസ്ഥാനത്തിലെ അംഗങ്ങൾക്ക് വത്തിക്കാനിൽ കൂടിക്കാഴ്ച അനുവദിച്ച പാപ്പ സഭയുടെ സാമൂഹിക ഉദ്ബോധനങ്ങളുടെ പ്രാധാന്യം പ്രത്യേകം എടുത്തുപറഞ്ഞു. ആധുനിക സമൂഹങ്ങളും രാഷ്ട്രങ്ങളും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്കു മുന്നിൽ സഭയുടെ ഉദ്ബോധനങ്ങളനുസരിച്ചുള്ള ജീവിതം ഒരു മറുമരുന്നാണെന്നും സ്വാതന്ത്ര്യമെന്നത് സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കാനുള്ള അനുവാദമോ സാധ്യതയോ മാത്രമായി കരുതരുതെന്നും അതിന് സാമൂഹികമായ ഒരു മാനമുണ്ടെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. പരിശുദ്ധ പിതാവ് ലിയോ പതിനാലാമൻ പാപ്പയും കാനഡയുടെ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും തമ്മിൽ ടെലിഫോൺ സംഭാഷണം നടന്നതായി വത്തിക്കാൻ പ്രസ് ഓഫീസ് അറിയിച്ചു. മെയ് 29 വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞു നടന്ന ഈ സംഭാഷണത്തിൽ പാപ്പ അടുത്തിടെ പുറത്തിറക്കിയ മഞ്ഞിഫിക്ക ഉമാനിതാസ് എന്ന ആദ്യ ചാക്രികലേഖനം പ്രത്യേകം പരാമർശിക്കപ്പെട്ടുവെന്ന് ഇതു സംബന്ധിച്ച് പുറത്തുവിട്ട പത്രക്കുറിപ്പിൽ പ്രസ് ഓഫീസ് എഴുതി. നിർമ്മിത ബുദ്ധിയുടെ വളർച്ചയും അതിനു പിന്നിലുണ്ടാകേണ്ട ധാർമ്മികതയുടെ പ്രാധാന്യവും ജനതകൾക്കിടയിൽ നിലനിൽക്കേണ്ട സമാധാനത്തിനായുള്ള പരിശ്രമങ്ങളുടെ ആവശ്യവും മധ്യപൂർവദേശങ്ങളിലെയും ഉക്രൈനിലെയും സംഘർഷങ്ങളും സംഭാഷണത്തിൽ ഇടം പിടിച്ചു. ദിനംപ്രതി 10-ലധികം കുട്ടികളാണ് ലെബനനിൽ നടന്നുവരുന്ന ആക്രമണങ്ങളുടെ ഇരകളാകുന്നതെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യുണിസെഫ്. ലഭ്യമായ വാർത്തകൾ പ്രകാരം രാജ്യത്ത് കഴിഞ്ഞ ഒരാഴ്ചയിൽ കൊല്ലപ്പെട്ടവരും പരിക്കേറ്റവരുമായ കുട്ടികളുടെ എണ്ണം 77 ഉയർന്നുവെന്ന് ശിശുക്ഷേമനിധി വ്യക്തമാക്കി. കുഞ്ഞുങ്ങൾ സംഘർഷങ്ങളുടെ ഇരകളാകരുതെന്നും എല്ലായ്പ്പോഴും അവർ സംരക്ഷിക്കപ്പെടണമെന്നും ആവശ്യപ്പെട്ട യുണിസെഫ് ശത്രുതകൾ അവസാനിക്കണമെന്നും തങ്ങളുടെ സന്ദേശത്തിൽ എഴുതി. കഴിഞ്ഞ മാർച്ച് മാസം മുതൽ നാളിതുവരെ ലെബനനിൽ 3,300 പരം ആളുകൾ കൊല്ലപ്പെട്ടുവെന്നും 10,000 പരം ആളുകൾക്ക് പരിക്കേറ്റുവെന്നും കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്രസഭ അറിയിച്ചിരുന്നു. സംഘർഷങ്ങൾക്ക് അറുതി വരുത്തുകയെന്ന ലക്ഷ്യത്തോടെ 15 ഇരു രാജ്യങ്ങളും വെടിനിറുത്തൽ പ്രഖ്യാപിച്ചിരുന്നു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. അടുത്തതായി സുവിശേഷ പരിചിന്തനം കേൾക്കാം. പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുനാളുമായി ബന്ധപ്പെട്ട വചനവിചിന്തനമാണ് ഇന്നത്തെ സുവിശേഷ പരിചിന്തനത്തിൽ നാം ശ്രവിക്കുന്നത്.
3: ഒരു ദൈവത്തിൽ 3 പേർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ത്രിത്വത്തിൻ്റെ അർത്ഥം വ്യാഖ്യാനിക്കപ്പെടുന്നത്. മനുഷ്യ മനസ്സിനെയും ബുദ്ധിയെയും കൂടുതൽ പ്രഹേളികയിലേക്ക് നയിക്കുന്ന, ചിന്തിക്കുന്തോറും ആന്തരിക സംഘർഷത്തിനും സംശയത്തിനും ഇടവരുത്തുന്ന ഒരു വലിയ യാഥാർത്ഥ്യത്തിന് മുന്നിലാണ് തിരുസഭ ഈ തിരുനാൾ ആഘോഷിക്കുന്നത്. ദൈവം അപരിമേയനാണെന്നും അവൻ്റെ വാസം ഭൂമിയിൽ നിന്ന് അകന്ന് മനുഷ്യരിൽ നിന്ന് വിദൂരത്തായി ആകാശങ്ങളിലാണെന്ന ദൈവ സങ്കല്പമാണ് പരിശുദ്ധ ത്രിത്വത്തിലൂടെ പൊളിച്ചെഴുതപ്പെടുന്നത്. ദൈവം ഒത്തിരി വിദൂരത്തല്ല, മറിച്ച് 3 ആളുകളായി നമുക്കിടയിൽ ദൈവം വസിക്കുന്നുവെന്ന തിരിച്ചറിവ് ഈ തിരുനാൾ പ്രദാനം ചെയ്യുന്നുണ്ട്. ദൈവത്തിലെ 3 ആളുകൾ ഒരുപക്ഷെ മനുഷ്യബുദ്ധിക്ക് ഗ്രഹിക്കാവുന്നതിനും അതീതമായ ഒരു ദൈവ യാഥാർത്ഥ്യമാണ്. എങ്ങനെയാണ് 3 ആളുകൾക്ക് സത്താപരമായി ദൈവമാകാൻ സാധിക്കുക എന്ന താത്വിക ചോദ്യങ്ങളിൽ ഉത്തരങ്ങളില്ല എന്നുള്ളതാണ് മനുഷ്യ വിവക്ഷ. കാരണം 3 ആളുകളുടെ വ്യക്തിത്വവും 3 ആളുകളുടെ വ്യത്യസ്തതയും എങ്ങനെയാണ് ഒരു യാഥാർത്ഥ്യത്തിൽ നിലനിൽക്കുന്നതെന്നും പാകപ്പെടുന്നതും മനുഷ്യ മനസ്സിന് അഗ്രാഹ്യമായ കാര്യം തന്നെയാണ് ത്രിത്വം എന്ന സത്യം മുന്നോട്ട് വയ്ക്കുന്നതും. പക്ഷേ ഈ തിരുനാളിൽ ഒരു വിശ്വാസി ത്രിത്വത്തിലേക്ക് നോക്കേണ്ടത് തൻ്റെ ബുദ്ധിക്ക് ഗ്രഹിക്കാവുന്ന ഒരു ദൈവ സത്യമായിട്ടല്ല, മറിച്ച് തനിക്ക് ഏൽപ്പിക്കപ്പെടുന്ന ബന്ധത്തിൻ്റെയും അനുപൂരണത്തിൻ്റെയും യാഥാർത്ഥ്യമായിട്ട് സ്വന്തം ദൈവവിളിയായിട്ടാണ്. പരിശുദ്ധ ത്രിത്വം താത്വികമായി വിശകലനം ചെയ്യപ്പെടേണ്ടതും പഠിക്കേണ്ടതും ഗ്രഹിക്കേണ്ടതുമായ യാഥാർത്ഥ്യമല്ല, മറിച്ച് വിശ്വസിക്കപ്പെടേണ്ടതും ഉൾക്കൊള്ളേണ്ടതും ഒടുവിലായി അനുരൂപരാകേണ്ടതിൻ്റെ ദൈവ വിളിയാണത്. ത്രിത്വം മുന്നോട്ട് വയ്ക്കുന്ന പരസ്പര ബന്ധത്തിൻ്റെ അഭേദ്യമായ ആഴങ്ങൾ തിരിച്ചറിയുവാൻ, അതുപോലൊരു ബന്ധത്തിലേക്ക് ദൈവം നമ്മൾ ഓരോരുത്തരെയും ക്ഷണിക്കുന്നുണ്ടെന്നും ആ വിളിയിൽ ദൈവവുമായും മനുഷ്യരുമായും നമ്മൾ അനുരഞ്ജനപ്പെടേണ്ടവരാണെന്നും സഹവർത്തിത്വത്തിൻ്റെ വഴികളിലൂടെ നടക്കേണ്ടവരാണെന്നുള്ള ബോധം രൂപപ്പെടുമ്പോൾ നമുക്ക് മുമ്പിൽ ദൈവം ദൈവ വിളിയായി മാറുകയാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് ലോകത്തെ സൃഷ്ടിച്ചതു മുതൽ പുത്രനിലൂടെ രക്ഷാകരകർമ്മം പൂർത്തിയാക്കുകയും പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് തിരുസഭയുടെ ക്രിസ്തു അനുയാത്രയിൽ സഹയാത്രികനായി കൂടെ നടക്കുന്ന ദൈവം ത്രിത്വത്തിൻ്റെ മനോഹരമായ വെളിപാടാണ്. പിതാവിൻ്റെ സ്നേഹത്തിൽ കരുണയിൽ ലോകം സൃഷ്ടിക്കപ്പെടുകയും പുത്രൻ്റെ അനുസരണം നിറഞ്ഞ ബലിയിൽ ലോകം രക്ഷിക്കപ്പെടുകയും പരിശുദ്ധാത്മാവിൻ്റെ കൃപകളിൽ ലോകം വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മുടെ വഴികളിലെ സഹയാത്രികനായി ത്രിത്വം മാറുകയാണ്. ദൈവസാന്നിധ്യം വിളിച്ചോതുന്ന, ദൈവരക്ഷ പ്രഖ്യാപിക്കുന്ന, ദൈവത്തിൻ്റെ കരുണ ഉറപ്പാക്കുന്ന പരിശുദ്ധ ത്രിത്വമാണ് നമുക്ക് മുന്നിലെ വഴികാട്ടി. ക്രിസ്തീയ സഭ സമൂഹമായും വ്യക്തികളായും വളരേണ്ടത് ഈ പരസ്പര ബന്ധത്തിലേക്കും സഹവർത്തിത്വത്തിൻ്റെ ജീവിതത്തിലേക്കുമാണ്. അല്ലാത്ത പക്ഷം വിഭജനത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും അതിർവരമ്പുകൾ നിർമ്മിക്കുകയും പരസ്പര ബന്ധത്തിൻ്റെ ഭംഗി കളഞ്ഞ് മനുഷ്യർ ഒറ്റപ്പെട്ട തുരുത്തായി മാറുകയും ആ തുരുത്തുകളിൽ വെറുപ്പിൻ്റെ നിഴലിൽ ജീവിക്കുകയും ചെയ്യും. ഇന്ന് ലോകം ആ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. വിഭജനത്തിൻ്റെയും വിഭാഗീയതയുടെയും അതിർവരമ്പുകൾ നിർമ്മിച്ചുകൊണ്ടും ഞങ്ങളും നിങ്ങളും എന്ന പ്രതിസന്ധി സൃഷ്ടിച്ച് വ്യത്യസ്തതകളെ ഭയമായും ഭീഷണിയായും കരുതി ലോകം മുന്നേറാൻ ശ്രമിക്കുമ്പോൾ അറിയണം, ക്രിസ്തുശിഷ്യരായ നമ്മൾ പരിശുദ്ധ ദൈവത്തിൽ നിന്ന് വളരെ അകലെയാണ് എന്ന സത്യം. വിഭാഗീയതയുടെ ഒരു വലിയ സംസ്കാരം നമ്മുടെ ഇടയിൽ രൂപപ്പെടുന്നുണ്ട്. നിർഭാഗ്യവശാൽ വിഭാഗീയത മതങ്ങൾക്കുള്ളിലേക്കും പ്രവേശിക്കുന്നു എന്നതാണ്. വേർതിരിവുകളും അതിർത്തികളും വ്യത്യാസങ്ങളും പെരുപ്പിച്ച് കാണിച്ച് സഹവർത്തിത്വത്തിൻ്റെയും ഐക്യത്തിൻ്റെയും നന്മയുടെയും പാഠങ്ങൾ നമ്മൾ സാവധാനം മറന്നു പോവുകയാണ്. അവിടങ്ങളിലൊക്കെ ഓർക്കണം, പരിശുദ്ധ ത്രിത്വത്തിന് അതിൻ്റെ അരൂപിക്കെതിരെ നമ്മൾ ഒരു ജീവിത ശൈലി രൂപപ്പെടുത്തുന്നുണ്ടെന്ന്. രണ്ടാമതായി, ഒരുമയുടെ ആരോഗ്യപരമായ ഒരു സംവാദത്തിൻ്റെ തുറവി കൂടി പരിശുദ്ധ ത്രിത്വം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഏക മനസ്സോടെ മനുഷ്യരുടെ രക്ഷാകര കർമ്മം നടത്തുമ്പോൾ അവർ തമ്മിലുള്ള ഐക്യം ഒരുമയുടെ സംഭാഷണമായി നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. ഈയൊരു ആരോഗ്യപരമായ സംവാദം, സംഭാഷണങ്ങൾ, തുറവിയോടുകൂടെയുള്ള നിലനിൽപ്പ് ഈ ലോകത്തിന് ആവശ്യമാണെന്ന് നമ്മൾ അറിയണം. മനസ്സിലാക്കാനും മനസ്സിലാക്കപ്പെടാനും കഴിയാതെ പോകുന്നിടങ്ങളിലാണ് കലഹങ്ങളും ലഹളകളും വിലാപങ്ങളും പല്ലുകടിയും രൂപപ്പെടുന്നത്. അതൊരു കുടുംബത്തിലായാലും ഇടവക സമൂഹ രൂപതകളിലായാലും ഒടുവിലായി രാജ്യങ്ങൾ തമ്മിലും പരസ്പരം തുറവിയോടുകൂടെ സംഭാഷണം ആരംഭിക്കാൻ കഴിയാത്ത, നമ്മളറിയാത്ത ഒരു ശത്രുത നമ്മളിൽ വളർത്തിക്കൊണ്ട് വരുന്നുണ്ട്. അത് വെറുപ്പിൻ്റെ വിത്തുകൾ പാകിക്കൊണ്ട് ഒരുപക്ഷെ ലോകത്തിൻ്റെ തന്നെ നാശത്തിലേക്ക്, തിന്മയിലേക്ക് ചെന്നെത്തിച്ചേക്കാം. വലിപ്പച്ചെറുപ്പമില്ലാതെ മൂന്ന് പേരും ഒരേ സത്തയിൽ ഐക്യത്തിൽ നിലനിന്നു എന്ന പാഠം ത്രിത്വം നമുക്ക് പറഞ്ഞു തരട്ടെ. ഒടുവിലായി, സ്നേഹത്തിൻ്റെ വലിയൊരു കണ്ണാടിയാണ് പരിശുദ്ധ ത്രിത്വം. പരസ്പര സ്നേഹത്തിലൂടെ സത്താപരമായി ദൈവമായി നിലനിൽക്കുന്ന സവിശേഷമായ ഒരു ദൈവസത്യം. ആ പരിശുദ്ധമായ സ്നേഹത്തിലാണ് പിതാവിൻ്റെ സൃഷ്ടികർമ്മവും പുത്രൻ്റെ കുരിശിലെ ബലിയും പരിശുദ്ധാത്മാവിൻ്റെ കൃപകളും ഒരൊറ്റ യാഥാർത്ഥ്യമായി രക്ഷയായി പരിണമിക്കുന്നത്. കറയില്ലാത്ത, കളങ്കമില്ലാത്ത ആ സ്നേഹം നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ചേർത്തു വയ്ക്കാവുന്ന പാഠമാണ്. കാരണം ആ സ്നേഹത്തിൻ്റെ കുറവിലാണ് നമ്മളൊക്കെ വെറുപ്പ് മൂടിയ മനുഷ്യരായി മാറുന്നത്. പരസ്പരം സ്നേഹിക്കാൻ കർത്താവ് ആവശ്യപ്പെടുമ്പോൾ ആ സ്നേഹത്തിലേക്ക് ഇറങ്ങാൻ കഴിയാതെ പോകുന്ന സംഘർഷങ്ങളാണ് നമ്മുടെ ജീവിതത്തെ പലപ്പോഴും വിഷമിപ്പിക്കുന്നതും തകർക്കുന്നതും. ത്രിത്വം നമുക്ക് മുന്നിൽ സ്നേഹത്തിൻ്റെ ഒരു വലിയ കണ്ണാടിയാണ്. നമ്മൾ ഓരോരുത്തരെയും അതിലേക്ക് നോക്കിയിട്ടാണ് എന്തുമാത്രം ആഴത്തിൽ എന്നിൽ സ്നേഹം വളർന്നിട്ടുണ്ട് എന്ന് തിരിച്ചറിയുന്നത്. എന്തുമാത്രം എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ട്. പൊറുക്കാനും ചേർത്ത് പിടിക്കാനും ഒരുമയോടുകൂടി മുന്നോട്ട് നടക്കാനും കഴിയുന്നുണ്ട് എന്ന് നമ്മളെ തന്നെ പരിശോധിക്കുന്ന ഒരു വലിയ സ്നേഹ കണ്ണാടി. അവസാനിപ്പിക്കുകയാണ്, ത്രിത്വം പഠിച്ചെടുക്കേണ്ട വലിയ സമസ്യയല്ല, മറിച്ച് ത്രിത്വം നമ്മളിൽ വിരിയേണ്ട വലിയൊരു പുണ്യമാണ്. നമുക്ക് മുന്നിലെ മൂന്നാളുകളായി ദൈവമായി അവതരിച്ചവനിലേക്ക് നമ്മളെ തന്നെ ചേർത്ത് നിർത്തുവാനും ആ സ്നേഹത്തിൽ സ്നാനപ്പെട്ടുകൊണ്ട് പ്രവേശിച്ച് മറ്റുള്ളവരെ സ്നേഹിക്കുവാനും പൊറുക്കുവാനും അനുരഞ്ജനപ്പെടുവാനും. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാളുകൾ ആഘോഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ഓർക്കുക, എവിടെ വിഭാഗീയതയുണ്ടോ, വെറുപ്പുണ്ടോ, നിസ്സംഗതയുണ്ടോ, അവിടങ്ങളിലൊക്കെ ഒരുപക്ഷെ ദൈവം നമ്മളിൽ നിന്ന് ഒത്തിരി അകലെയായിരിക്കും. ഒരുമയിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ മക്കളായി മാറുന്നത് നമ്മളും ഒരുമയിലൂടെ നടക്കാൻ സാധിക്കുമ്പോൾ മാത്രമാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.
2: പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുനാളിനെ ആധാരമാക്കി മേഴ്സിദാരിയൻ സന്യാസ സഭാംഗമായ റവറൻഡ് ഫാദർ പീറ്റർ രാജീഷ് പങ്കുവച്ച വചന വിചിന്തനമാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. ഫാദർ മൈക്കിൾ പുന്നയ്ക്കൽ OCD എഴുതി, സെബി തുരുത്തിപ്പുറം സംഗീതം പകർന്ന ഒരു ഗാനമാണ് അടുത്തത്. സെബി, സൗമി സെബി എന്നിവർ ചേർന്നാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.